ഭഗവാന് മാമൃത്തും ഈശ്വര സമാസത്തിലാ ജീവിച്ചേ പരം പരം ഈശ്വര സമാസത്തിലാ ജീവിച്ചേ ആദേശല ലേഖാമേശ്വര ബീഖാജ്മീനോജമാഹേമീകുലമാഹേമാലയംഭൂതായംബ്രവാൻ കിയാചലംഗനാംഗാംഗമതോപാംഗേമതുപാർശാന്തോയെ മത് പാർശാന്ത പ്രസാദ് മുൻ മൻ പ്രണാമ ഗുൻ കർമ്മ ദാമ അർബര്യ ഗാഞ്ചു ഹർ നർപ്പര പാഞ്ചു ഗൺകൻ പ്രണാമ മുൻ മൻ സുലാമ ഹർ നരയ ഖണ്ഡു ഭർണരയ മണ്ഡു അൻപവനാശ മുൻ മൻ പ്രകാശ ഗുൻ ഗൺ പ്രണാമ ജൽ ധർമ്മ ദാമ അംശജയാംഗു ആസന പാങ്കോപമാ പാർഗാത്മിതി ഉദാര ജൽ ഥലയ മാണ്ഡോ ദേശ ഭേഷയ പാണ്ഡോ ജൽ ധർമ്മഹാന്ത